0: അത് ജൂണ് 11 സന്തുത SBS പ്രവൃത്തി സംസ്കരണ സഹായിരിപ്പത് കരീമ തിസരണി വിജയ ഭണ്ഡാര സിരസ്ഥല ഓസ്ട്രേലിയാവേ പ്രധാന നഗര ദക്ക നിവാസമില്ല പഹലട്ട് കുളിമിലകനൻ ഇഹലയാന ലക്കുണു നവ മത വിമസുമക്കിൻ വൺ നേഷൻ പക്ഷയ ഇതിരിയേൻ അൽബനീസി തവമത് അഗമതിലെസ പെരമുണേ വിക്ടോറിയ പൊതുപ്രവാഹന ഗാസ്തു അടക്കിൻ അടുവീമ അദസിട്ട് മ്യാൻമാറേ പിപ്രീമക്കിൻ പുദ്ഗലയൻ 45 ദിനക്കു ജീവിതാക്ഷയട്ട് 2026 IPL കിരുള റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കണ്ടായമട്ട് ദൻ പുവത് സവിസ്തരവ് ഓസ്ട്രേലിയാവേ പ്രധാന നഗര ദക്ക നിവാസമില്ല പഹത ബെസ തിബിനവാ ഏ സിഡ്നി സഹ മെൽബൺ നഗരവലായി കെസേവത്താത് കുളി ഗാസ്തു ഇഹലയണു എത്തായി അപേക്ഷാ കരണവാ പരേഷണ ആയതനയക് വന കൊട്ടലിറ്റി നവദത്ത പെൻവാദെന്നേ രാട്ടപുര കുളി നിവാസ ഇല്ലുമ ഇഹല മട്ടമക പവത്തിന ബവായി രാട്ടേ മേവന വിട്ട് കുളിയട്ട് ദീമട്ട എത്തിഹോ കിസിവെക്കു ജീവത് നൊവന കുളി നിവാസ അനുപാതയ 1.5 തരം പ്രമാണയാക് എഹി പ്രതിഫലയക് വശേൻ ഇതിരി മാസവല കുളി മിലകനൻ ഇഹല അണു എത്തി ബവായി നവദത്ത പെൻവാദെന്നേ നവ മത വിമസുമക്കിൻ വൺ നേഷൻ പക്ഷെ ലേബർ പക്ഷേട്ട വടാ വെടി ജനപ്രിയത്വയാക് അക്കർഗനത്തി ബവ ഹെലിവീ തിബിനവാ കെസേവിതാത് തവമത് ജനതാവ് പ്രിയകരണ അഗമതിവരയാ ലെസ ഇഹലിൻ സിറ്റിന്നേ ആന്റണി അൽബനീസി റെഡ് ബ്രിഡ്ജ് ഗ്രൂപ്പ് ആക്സന്റ് റിസർച്ച് മത വിമസുമെൻ ആന്റണി അൽബനീസിട്ട് 1.31 പോളിൻ ഹാൻസൻട്ട് 1.25 ആംഗസ് ടേലർട്ട് 1.14 വശേനുയി കെമത്ത പലവിയത്തേ ലേബർ പക്ഷേട്ട് 1.28 ജനപ്രസാദയാക് ഹിമിവാത്തി അത്ര വൺ നേഷൻ പക്ഷേട്ട് എം അഗയ 1.31 വിക്ടോറിയ പ്രാന്തേ പൊതുപ്രവാഹന ഗമൻ ഗാസ്തു അടക്കിൻ അടുവീമ അതിൻ എരമിനവാ മെമ സഹനയ വസര അവസാന ദക്വാ പവത്തിനു എത്തി വിക്ടോറിയ പ്രാന്തേ ജനതാവ് അപ്രേൽ മാസേ സിട്ട് നോമിലേ പൊതുപ്രവാഹന സേവ ഭാവിത കലാ ഏ പ്രാന്തേ ലേബർ രജയ വിസിൻ ജീവനവ്യതം അവമകിരിം സന്ദഹാഗത് ക്രിയാമാർഗയാക് അണുവായി ദൈനികവ മെമ സേവാ ഭാവിത കരണ്ണൻ ഡൊളർ സിയ ഗണനക മുതൽ ഇത്തിരി കരകണു എത്തൈ പ്രാന്ത പ്രധാനി ജസിൻഡ അലൻ പവസനവാ
1: ഇറ്റ് വിൽ സേവ് പീപ്പിൾ അപ് ടു $850 അഗൈൻ ഇറ്റ്സ് അനദർ വേ ദാറ്റ് വി കാൻ ഹെൽപ് ഹൗസ്ഹോൾഡ്സ് കീപ് മണി ഇൻ ദേർ ബഡ്ജറ്റ് And I know from speaking to so many Victorians that that money will go on other essential items like the food bill, like rent, like mortgage. So this is why we are providing this support through to the end of the year.
0: Then videsh purtak Myanmar e pupurana dravya gabada karana sthaneka sidu pipirimakin pudgalayan 45 denaku pamana jeevithakshayata patwa tibenawa 70 denaku pamana tuwala laba athi bawai vaartha wanne മെമ അണുതുര സിധു ഏത്തേ ചീന ദേശ സീമാവേ സിട്ട് കിലോമീറ്റർ 3 പമന ദക്കുണിൻ പിഹിട്ടി നംകം നഗരേ കൗണ്ടപ് നം ഗ്രാമേതി മെമ പ്രദേശയ ടാങ് നാഷണൽ ലിബറേഷൻ ആമി നമത്തി വാർഗിക ആയുധ സന്നദ്ധ കണ്ടായമേ പാലനേട അയാത് ദൻ ക്രീഡാ പോതാക് 2026 IPL കിരുള റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കണ്ടായമ വിസിൻ ദിനാഗത്ത ഏ ഗുജറാത്ത് ടൈറ്റൻസ് പില കടലു പഹക്കിൻ പരാജയട്ട് പത്കരമിൻ പ്രഥമേൻ പന്തുട്ട് പഹറതുൻ ഗുജറാത്ത് ടൈറ്റൻസ് പില കടലു അടക്കട്ട് ലക്കുണു 155 ലഭാഗത്ത പിലിതുരു ഇനിമട്ട് പിറ്റിയട്ട് പിവിസി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പില കടലു പഹക് പമനക് ദവീ തിബിയതി 18 പന്തുവാരേതി അദാല ലക്കുണു സീമാവ് പസുകല വിരാട് കോഹ്ലി നൊദവി പന്തു 42 ലക്കുണു 75 ലഭാഗത്ത ഒഹുട്ട് തരംഗേ വീര സമാനെ പിരിനെമുനു അത്ര തരംഗാവലിയേമ വീരാലെസ പിതും ലഭ്യേ വൈഭവ് സൂര്യവംശി പുവത് സമാപ്തായി ദിനപത പുവത്തുലട്ട് സവണ്ടെന്ന SBS.com.au/ സിംഹള വെത്ത് പിവിസെന്ന്